നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 30 തീയതി, ശനിയാഴ്ച. ഇന്ന് ഗ്രാമകേരളം, അറിയിപ്പുകൾ, തുടർന്ന് ലളിതഗാനങ്ങൾ എന്നിവ കേൾക്കാം.

0: വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV ജോളി ബോയ് നാളെ രാവിലെ 6 മണിക്ക് ശ്രീവിജയപുരത്ത് നിന്ന് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തുനിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. ഷഹി ദ്വീപിലേക്ക് MV ഹഡ്വേ നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:30. MV നോർത്ത് പാസേജ് സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര തിരിക്കും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. ഷഹീദ് ദ്വീപിലേക്ക് MV റാണി ജംഗ നാളെ രാവിലെ 11 മണിക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്ന് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 11:30 യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്ന് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സമാപിച്ചു.
1: They say some cars blend in, but what if yours always stand out? But what if yours always stood out? The Maruti Suzuki Fronx. Experience the thrill of the 1.0-liter turbo engine built for those who crave performance. Join over 4 lakh proud Fronx owners, starting at just rupees 6.85 lakh. So, why follow when you can lead? Visit your nearest Nexa showroom today. Nexa.
0: എല്ലാ വർഷവും ജൂൺ 13 അന്താരാഷ്ട്ര ആൽബീനിസം അവബോധ ദിനം ആചരിക്കുന്നു. ആൽബീനിസം എന്ന ജനിതകാവസ്ഥയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഈ അവസ്ഥയുള്ളവരുടെ മനുഷ്യാവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇത് ജനിതകമായി പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു അപൂർവ അവസ്ഥയാണ്. ചർമ്മം, മുടി, കണ്ണുകൾ എന്നിവയ്ക്ക് നിറം നൽകുന്ന പിഗ്മെന്റുകളുടെ കുറവ് അല്ലെങ്കിൽ പൂർണ്ണമായ അഭാവം ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നു. ആൽബീനിസമുള്ള ആളുകൾ നേരിടുന്ന വിവേചനങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക ഈ ജനിതകാവസ്ഥയുള്ള വ്യക്തികൾക്കും

ശങ്കരൻ എടത്തിലെ പടിയുമ്പുറത്തും ക്ഷേത്ര തിരുമുറ്റത്തും മധ്യവഴിയിലും മറ്റും കുറേ നേരം അവിടെയുള്ള ഘോഷങ്ങളെയും തിരക്കുകളെയും കണ്ടുകൊണ്ടു നിന്നു. പലവിധ മനുഷ്യരും പടിപ്പുരയുടെ അന്തർഭാഗത്തിലേക്കും പടിപ്പുരയിൽ നിന്ന് പുറത്തേക്കും ഇടതിരിവുകൂടാതെ കടന്നുപോകുന്നത് ശങ്കരൻ കണ്ടു. മലയാള നോവൽ സാഹിത്യത്തിന്റെ പിതാവായ ഒ ചന്തുമേനോന്റെ ശാരദയിൽ പടിപ്പുരയെക്കുറിച്ച് ഇത്തരത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്ദുലേഖയിലും സി വി കൃതികളിലുമെല്ലാം പടിപ്പുരയും പടിപ്പുര മാളികയും കഥയോടൊപ്പം വന്നുപോകുന്നത് കാണാം. ഫ്യൂഡൽ പാരമ്പര്യത്തിന്റെ പരാമർശം വരുന്ന എല്ലാ കൃതികളിലും പടിപ്പുര കടന്നുവരാതെ തരമില്ല. ഒരു ദേശത്തിന്റെ വാസ്തുവിദ്യ അഥവാ തച്ചുശാസ്ത്രം അത് ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്കാരത്തെ മനസ്സിലാക്കാൻ ഏറെ സഹായകമാകുന്നു. ഒരു നാടിന്റെ ചരിത്രം, അവിടുത്തെ കാലാവസ്ഥ, അവിടെ ലഭ്യമാകുന്ന നിർമ്മിതി വസ്തുക്കൾ എന്നിവയ്ക്ക് പുറമെ ആ സമൂഹത്തിന്റെ സാമ്പത്തിക നിലയും കലാ സൗന്ദര്യ ബോധവും സംസ്കാരവും കൂടി വിളിച്ചോതുന്നു അവിടുത്തെ വാസ്തുവിദ്യാശാസ്ത്രം. കേരളത്തിന്റെ പരമ്പരാഗതമായ ഗൃഹനിർമ്മാണ രീതിയിൽ ക്ഷേത്ര നിർമ്മാണ ശൈലിയുടെ സ്വാധീനം നന്നേ പ്രകടമായിരുന്നു. നാലുകെട്ട്, എട്ടുകെട്ട് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന പഴയ തറവാട്ട് കെട്ടിടങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. ഇത്തരം വീടുകളുടെ മുറ്റത്തേക്കുള്ള പ്രവേശന കവാടം ആ കുടുംബത്തിന്റെ സാമൂഹിക പദവി സൂചിപ്പിക്കാനുള്ള ഉപാധി കൂടിയായിരുന്നു. പഴയ തറവാട് വീടുകളുടെ മുറ്റത്തേക്കുള്ള പ്രവേശന കവാടങ്ങളാണ് കൊട്ടിയമ്പലങ്ങൾ അഥവാ പടിപ്പുരകൾ. കേരളീയ വാസ്തുശില്പ മാതൃകയിലെ ഒരപൂർവതയാണ് പടിപ്പുര. പടിക്കലുള്ള പുര എന്നർത്ഥത്തിൽ പടിപ്പുരയെന്നും ആൾ വന്ന് കൊട്ടി അറിയിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ കൊട്ടിയമ്പലം എന്നും വിളിക്കുന്നു. ചിലയിടങ്ങളിൽ തലവാതിൽ എന്നും പറയാറുണ്ട്. ഗേറ്റ് ഹൗസ് എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്താം. വീടിന് ചുറ്റും കയ്യാല അഥവാ ചുറ്റുമതിൽ കെട്ടി വീട്ടുമുറ്റത്തേക്ക് കടന്നു ചെല്ലാനുള്ള പ്രവേശന കവാടമായി കയ്യാലയോടനുബന്ധിച്ച് പടിപ്പുരകൾ പണിതിരുന്നു. അതിനാൽ ഇതിന് കയ്യാലപ്പുര എന്നും പേരുണ്ട്. മനക്കയ്യാലയും പടിപ്പുരയും പഴയ വീടുകളുടെ മുഖമുദ്രയാണ്. ചുറ്റുമതിലിനോട് ചേർന്ന് ഉയരം കുറഞ്ഞ ഇടുങ്ങിയ ഒരു കതകും ഒരു കട്ടളയും ഓലമേഞ്ഞതോ ഓടിട്ടതോ ആയ മേൽക്കൂരയുമാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ. മനയ്ക്കുള്ളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരുന്നത് ഈ കൊട്ടിയമ്പലങ്ങളാണ്. ചുഴകുറ്റി കതകും സാക്ഷയുമാണ് പടിപ്പുരയുടേത്. അകത്തുനിന്ന് അടയ്ക്കാനുള്ളതാണ് സാക്ഷ. ചില കൊട്ടിയമ്പലങ്ങളിൽ കൽവിളക്കും കാണാറുണ്ട്. പഴയകാലത്ത് സന്ധ്യാസമയം തിരിയിട്ട് കൊളുത്തിയിരുന്ന അവ വഴിവിളക്കുകളായി ഉപകരിച്ചിരുന്നു. പടിപ്പുരയുടെ ഉയർന്ന പടിയും താഴ്ന്ന കതകും സന്ദർശകർ ഒന്ന് കുനിഞ്ഞു തന്നെ കടന്നുപോകാനായി ഉദ്ദേശിച്ചുള്ളവയാണ്. വീടിനുമ്മറത്തിരിക്കുന്ന മുതിർന്നവരോട് ബഹുമാന സൂചകമായെന്നവണ്ണം അകത്തേക്ക് പ്രവേശിക്കാനായുള്ള സംവിധാനം.

0: ആധുനികതയുടെ അതിപ്രസരം നടക്കുന്ന ഈ കാലയളവിൽ പഠിപ്പുര വയ്ക്കുന്നത് സമ്പത്തിന്റെയും പ്രൗഢിയുടെയും ഒരു പ്രതീകമായിട്ടാണ്.
1: ISRO മുൻ ശാസ്ത്രജ്ഞനും വാസ്തുവിദ്യാ വിദഗ്ധനുമായ ശ്രീ ആദർശ് കുമാർ.
0: എന്നാൽ പണ്ട് വീടുകൾക്ക് പഠിപ്പുര വെച്ചിരുന്നത് അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് വസ്തുവിനെ കെട്ടിത്തിരിച്ച് അളവുകളോടുകൂടിയാണ് പഠിപ്പുര നിർമ്മാണം നടന്നിരുന്നത്. പഴയ കാലത്ത് ധാരാളം വിസ്തൃതമായ ഭൂമി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥലപരിമിതി ഒരു വലിയ ഘടകമാണ്, പ്രത്യേകിച്ചും നഗരങ്ങൾ. പഠിപ്പുരയ്ക്ക് അളവുകളുണ്ട്, ഒപ്പം പ്രധാന വാതിലിന് നേരെയാണ് വരേണ്ടുന്നത്. രണ്ടു പാളി കഥകളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടുന്നത്. പണ്ട് ആരൂഢത്തിന് കണക്കൊപ്പിച്ചായിരുന്നു ഗൃഹനിർമ്മാണം നടന്നിരുന്നത്. ഉദാഹരണം, 60 കോൽ 8 അംഗുലം, 56 കോൽ, അങ്ങനെ വിവിധ കണക്കുകളിലാണ് വീടുകൾ വെച്ചിരുന്നത്. അപ്പോൾ വീടിന്റെ ആരൂഢത്തിന്റെ അളവുകൾക്ക് ആനുപാതികമായിട്ടാണ് പടിപ്പുരയുടെ അളവ് നിശ്ചയിച്ചിരുന്നത്. ഉദാഹരണത്തിന്, 5 കോൽ 16 അംഗുലം, 8 കോൽ 8 അംഗുലം, ഈ രീതിയിലുള്ള അളവുകളാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. പ്രത്യേകിച്ചും പടിപ്പുര വെക്കേണ്ടുന്നത് കിഴക്ക് ഭാഗത്താണെങ്കിൽ തെക്കു വടക്കുള്ള ദീർഘം 9 ഭാഗിച്ച് വടക്ക് നിന്ന് 2മത്തെയോ 3മത്തെയോ 4മത്തെയോ പദങ്ങളിലാണ് ഇത് വയ്ക്കുന്നത്. പടിപ്പുര വയ്ക്കുന്നത് തെക്ക് ഭാഗത്താണെങ്കിൽ കിഴക്ക് നിന്ന് 6മത്തെ ഗന്ധർവ പദത്തിൽ ഉണ്ടാക്കണമെന്നാണ് നമുക്ക് ഉള്ള അറിവുകൾ. പടിഞ്ഞാറ് വശത്ത് ആണെങ്കിൽ തെക്ക് നിന്ന് 3മത്തെ സുഗ്രീവ പദത്തിലും, വടക്കുവശത്താണെങ്കിൽ പടിഞ്ഞാറ് നിന്ന് 3മത്തെ പദത്തിലും 4മത്തെ പദത്തിലും 5മത്തെ പദത്തിലും ഉണ്ടാക്കണം. ഈ രീതിയിൽ കണക്കുകൾ നോക്കിയിട്ടാണ് ഇത് വെക്കേണ്ടുന്നത്. പ്രധാനമായിട്ടും 4 യോനികളിലാണ് നമ്മൾ ഗ്രഹനിർമ്മാണം നടത്തുന്നത്. ഋഷഭയോനി, ധ്വജയോനി, ഗജയോനി, സിംഹയോനി, ഓരോ ദിക്കുകൾക്കും അനുയോജ്യമായി പറഞ്ഞിട്ടുള്ള അളവുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടുന്നത്.
2: വാസ്തുവിദ്യ പ്രകാരം പടിപ്പുരയുടെ നിർമ്മാണത്തിൽ ചില ശാസ്ത്രവിധികളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടതായുണ്ട്. വീട്ടിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചും വീടിന്റെ ദർശനം എങ്ങോട്ടാണോ അതേ ദിശയിലും വേണം പടിപ്പുര നിർമ്മിക്കാൻ. മധ്യവർഗ സമൂഹം ലളിതമായ ഘടനയിലാണ് പടിപ്പുര നിർമ്മിച്ചിരുന്നതെങ്കിൽ വരേണ്യവർഗം തങ്ങളുടെ ആഢ്യത്വം വെളിവാക്കുന്ന തരത്തിലായിരുന്നു ഇവയുടെ നിർമ്മാണം നടത്തിയിരുന്നത്. അപൂർവമായി ഇത് 2 നിലകളുള്ള ഒരു ഉപഗൃഹമായോ ഔട്ട്ഹൌസായോ നിർമ്മിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ മാളികയായി പണിഞ്ഞിരുന്ന പടിപ്പുരയാണ് പടിപ്പുര മാളിക. നല്ല തടികളിൽ ഉറപ്പോടും കൊത്തുപണികളോടും കൂടിയാണ് മുൻകാലങ്ങളിൽ കൊട്ടിയമ്പലങ്ങൾ പണിതിരുന്നത്. നാലുകെട്ടും മനയും മനക്കയ്യാലയും പടിപ്പുരയുമൊക്കെ തറവാടിത്തത്തിന്റെ ചിഹ്നങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നു. കൊട്ടിയമ്പലം കണ്ടാൽ കുടുംബമഹിമ ഊഹിക്കാം എന്നാണ് ഒരു പഴമൊഴി. സ്ത്രീകൾക്ക് തനിച്ചു പുറത്തിറങ്ങാനാവുന്നിടം പടിപ്പുര വരെ, കെട്ടിലമ്മ ചാടിയാൽ കൊട്ടിയമ്പലം വരെ എന്ന് ചൊല്ല്. പുരയേക്കാൾ വലിയ പടിപ്പുര, ഇരിപ്പിടം കെട്ടിയേ പടിപ്പുര കെട്ടാവൂ, പടിപ്പുര വിറ്റാൽ പഞ്ഞം തീരുമോ എന്നിങ്ങനെയുണ്ട് പടിപ്പുരയുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ. കൂട്ടുകുടുംബ സംവിധാനമില്ലാതായി അണുകുടുംബങ്ങൾ പിറവിയെടുത്തതോടെ നാലുകെട്ടുകളും പടിപ്പുരകളുമൊക്കെ ഏറെക്കുറെ അപ്രത്യക്ഷമായി. പഴയത് ചിലത് ജീർണിച്ചും ദ്രവിച്ചും മൃതപ്രായമായി മാത്രം നിലകൊള്ളുന്നു. എന്നാൽ ആധുനിക ഗൃഹനിർമ്മാണ രീതിയിൽ പുരാതന കേരളീയ ഭവന മാതൃകകളെ പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പടിപ്പുരകൾ പുനർജനിക്കുന്നു നൂതന ഭാവത്തിൽ.
3: നമ്മൾ കേരളത്തിൽ പൊതുവായിട്ട് ഒരു ഗൃഹനിർമ്മാണ ശൈലിയിൽ പഴയ കാലത്തുള്ള വീടുകളായാലും ഇപ്പൊ പുതുതായിട്ടായാലും ഈ പടിപ്പുരയുടെ ഒരു പ്രാധാന്യം വളരെ വലുതായിട്ടാണ് ഇപ്പൊ കണ്ടുവരുന്നത്.
1: തിരുവനന്തപുരത്തെ ആർക്കിടെക്റ്റായ ശ്രീ അർജുനൻ,
3: പടിപ്പുര എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയ തറവാടുകളിൽ അല്ലെങ്കിൽ പഴയ നിർമ്മാണ ശൈലിയിലൊക്കെ തന്നെ ഒരു വീട് വെക്കുമ്പോൾ വിസ്തൃതമായ പറമ്പായിരുന്നു. ആ പറമ്പിൽ സാധാരണയായിട്ട് ഒരു മതിലോ ചുറ്റുമതിലോ ഒന്നും അങ്ങനെയുള്ള സ്ഥലത്ത് സ്ഥാനം കണ്ട് വീട് പണിതതിന് ശേഷം അതിനൊരു മന തിരിക്കുന്ന ഒരു രീതി നിലവിലുണ്ട്. അപ്പോൾ ആ മന തിരിച്ചിട്ട് വീടിന്റെ പ്രധാന വാതിലിന് നേരെ മനയ്ക്ക് അനുസൃതമായിട്ട് ഒരു ഡോർ വരുന്നതിനാണ് പടിപ്പുര എന്ന് നമ്മൾ അന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ അതിനകത്തൊരു മേൽക്കൂര, ചെറിയ കൂരയുണ്ടാവും. ഇന്നിപ്പോ കേരളത്തിന്റെ ആ ഒരു പഴയകാല ശൈലിയിലുള്ള നിർമ്മാണങ്ങൾ അനുകരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പടിപ്പുര അതേ രീതിയിലും കുറച്ചുകൂടി മോഡേണായിട്ടും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും മരം കൊണ്ട് പടിപ്പുര ഉണ്ടാക്കുകയും അതിനകത്ത് ഡോറും

0: അതിന്റെ കൂരയും മരം കൊണ്ടുണ്ടാക്കുന്ന രീതിയുണ്ട്. കൂടാതെ മേൽക്കൂര ഡ്രസ് വർക്ക് ചെയ്ത് ഓടിടുന്ന ഒരു രീതിയും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പഠിപ്പുര സാധാരണയായിട്ട് നമ്മളുടെ വീടിന്റെ ഒരു പ്രൗഢി ആദ്യത്തെ എടുത്ത് കാണിക്കുന്ന ഒരു പ്രതീകമായിട്ട് അത് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് മരം കൊണ്ടാണെങ്കിൽ അല്പം ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരു പഠിപ്പുര നിർമ്മാണത്തിന് ഏകദേശം 1.5 ലക്ഷം രൂപയോളം ചെലവുണ്ടാവും. അതേസമയം നമുക്ക് ഗ്രില്ലോ അയൺ കൊണ്ടുള്ള ഡ്രസ് വർക്കൊക്കെ ആണെങ്കിൽ അത് 50,000 രൂപയ്ക്കും 75,000 രൂപയ്ക്കും തീർക്കാവുന്നതാണ്.
1: വിവിധങ്ങളായ രൂപകൽപ്പനകളിൽ ചാരുതയാർന്ന പ്രവേശന പഥങ്ങൾ കാണാം പുതുതായി നിർമ്മിക്കപ്പെടുന്ന പല വീടുകൾക്ക് മുന്നിലും. കൊത്തിയെടുത്ത തൂണുകളും ത്രികോണ മുഖപ്പും തേക്കിൻ തടിയിൽ തീർത്ത വാതിലുമൊക്കെയായി പഠിപ്പുര ഗംഭീരമാക്കാമത്രേ. പാരമ്പര്യ സമ്പ്രദായങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് ഇന്ന് ഗൃഹനിർമ്മാണത്തോടൊപ്പം തുളസിത്തറയും കൽവിളക്കും ഓടുപാകിയ മേൽക്കൂരയും ഒപ്പം പഠിപ്പുരയും നാം തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു കാലത്ത് അത്താഴ പഷ്ണിക്കാരുണ്ടോ എന്നുറക്കെ വിളിച്ചു ചോദിച്ച് ആവശ്യക്കാരെ ഊട്ടിയതിനു ശേഷം മാത്രം കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്ന പഠിപ്പുരവാതിലുകൾ ഉള്ളവൻ ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന ധാർമ്മിക ബോധത്തിന്റെ പ്രതീകം. ഇത്തരം ഭൗതികമായ തിരിച്ചുവരവുകൾക്കൊപ്പം ആ പോയ കാലത്തെ നന്മയും മൂല്യബോധവും സാംസ്കാരികതയും തിരിച്ചു വന്നെങ്കിൽ, ആ ഗതകാല വിശുദ്ധികൾ പുനർജനിച്ചെങ്കിൽ.
2: പുനർജനിക്കുന്ന പഠിപ്പുരകൾ. ചിത്രീകരണം സമാപിക്കുന്നു. രചനാ നിർവഹണം മുരളീധരൻ തഴക്കര. ആഖ്യാനം ഷീലരാജ്. തയ്യാറാക്കിയത് ലിജി അനിൽ.

0: ഗ്രാമ കേരളം.
1: ഇന്നത്തെ ഗ്രാമ കേരളം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആലാപനം അഖില.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടികൾ സമാപിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആശംസകൾ നേരുന്നു. സ്നേഹപൂർവം, സുനിത ബാബുരാജ്.